0: ജാതികളുടെ ത്രൈ മണ്ഡലയ
1: ദിവ ഫ്രഷ് ഡെയിലി അലർട്ട് എദിനദാ ഒബാന്തിന് പ്രിയതമ അന്തുമല കൊലയക സഹ അത്യട്ട ദാടിയ സഹ ദുവിലി പല്ലം സഹ അനികുത് എദിനദാ പല്ലം ഓപിട പ്രശ്നാക്ത എദിനദാ കുനു പല്ലം വലട്ട ഹൊന്നമ വിസുന്ദമ സ്ട്രെങ്ത് ഫൈറ്റ് താക്ഷണേ സമഗ എന നവ ദിവ ഫ്രഷ് വെഡി മഹസ്യാക് നതു അടു വിയദമകിൻ വെഡിമ പിരിസിദു ബവക് ലവനവ എദിനദാ പല്ലം വലട്ട ഹൊന്നമ വിസുന്ദമ നവ ദിവ ഫ്രഷ് ഗന ധനവത് കരന്ന അപി എനവ ഒബേ നഗരയട
2: അഗസ്റ്റ് 8 വനദാ ഹെട്ടിപൊല പോലാസല
1: നവ വെഡി ദേയുനകല ദിവ ഫ്രഷ് എദിനദാ പല്ലം വലട്ട ഹൊന്നമ വിസുന്ദമ
3: അക്മാവിതിൽ ഫാറ്റി ലിവർ ഭയവെന്നിപ്പാ സിവനഗല ലിവർ ബൂസ്റ്റിൻ കാപ്സൂൾ അരഗാന്ന അപ്പേ വെദകമ അപ്പേ ഉറുമയ 40 വസരക അഭിമാനയ സിവനഗല ആയുർവേദ ബിന്ദുവായി 47 31 543
4: ബുദ്ധഗയാവേദി ഒബേ ദോതിൻ സകസ്കരണ കിരിയാഹാര പിൻകം സഹ ദാനശീല ഭാവനാ പുരന്നട സുദുസുമ തന ട്രാവൽ നെറ്റ് പിടത്വീമ ഓഗസ്റ്റ് സിട ഡിസംബർ അമതന്ന 0112 863 363 0776 716 7872
1: കവതത് അലുത് കാഗിത് നെറ്റ് കാഗിത് നെറ്റ് സംസാര കതന്തര സംസാര കതന്തര എന്ന അപ്പി ജീവിതയ ആദരൻ കിയവാകമു
5: തരംഗ അപ്പി അമുത മാമയുനാ വെന്തട
6: സമീര അര ബലന്നുകോ മിഹിന്ദു ഹാമുദ്രുവ വെടമ കരല മുളു മഹാ മേവനാവമ മഹാ എലിയക്കിൻ ബബലന വിധിയ
5: അനേ സാധു
7: അരബലന രാജതുമണി മഹമേവനാവുയനേതി മെതെക് നൊതക്നാലദ ശാന്ത ദർശനയാക്
8: അവസര സ്വാമിൻ വഹൻസ
9: മാ ദനസിറ്റിയാ രാജതുമണി ഒബതുമാ പിരിസ സമഗ ഉദാസനിന്മ പെമിനിന ബവ
8: ഏമൈ സ്വാമിൻ വഹൻസ അവസര
9: സുവപത് വിത്വാ
8: സ്വാമിൻ വഹൻസ രാത്രി കാലയ ഉപവാസേലാ സുവപാസുവിൻ ഗതകരന്നതൈ മാസിതനവാ
9: ഏമൈ രജതുമനി ഗോശാവലിൻ തുര നിസംസല ഉദ്യാനയ അപവെനി പെവിതി പിരിസട ഇതാം ഉചിതായി
8: സംഘയാ വഹൻസേലാട്ട് ആരാമ പിലിഗനീമട്ട അവസര തിബെനവദ സ്വാമിൻ വഹൻസ
9: രജതുമനി തഥാഗതയൻ വാൻസേ മുഹുനതുൻ മെവനി അവസ്ഥാവക്കെന മട സിഹിപത് വെനവ
8: മാ മനാപയെ ദനഗനീമട്ട
9: ഉൻ വഹൻസേ രജകാനുവര നവത്വാ ഗനീമട്ട അദാസ് കല ബിംസര രജു എദാ മിസേ പെവസുവ അപകേ വേലുവനനം ഉദ്യാനയ രജകേൻ വെടി ഏതക നുവേ വടാത്മ സമീപേത് നുവേ പീഠ കിസിത് നുവേ രുക്സിവനിൻ സഹ ജലപാസ്വിൻ യുക്തൈ ഭാഗ്യവതുൻ വാൻസ് എ പിലിഗന്നാസേക്വ ഇക്ബിതി ബിംസര രജതുമാ റൺകിൻഡിയൻ ബുധുൻ വാൻസേകെ ശ്രീഹസ്തേഹി പെൻവത്കുട ആരാമയ പൂഷാ കല മേ കരുണാരഭ്യ ഉൻവാൻസേ മഹാനിനി ആരാമ പിലിഗനീമറ്റ് അവസരതിമീ വദാരാതിബിനവാ
8: സാധു സാധു സാധു സ്വാമിൻ വാൻസ മേ മാഗേ മലനുവൻഗേ ദേവിയ മേയ പെവിദിവീമറ്റ കെമത്ത പലകരണവാ
7: ഏമൈ സ്വാമിൻ വഹൻസ മാ പമനക് നോവ മാഗേ പരിവാര ലന്ദുൻ 500യക്മ
9: ദേവിയനി ഒബേതുലു ഓൻ തനതമത് സോവാൻ മാർഗേറ്റ് പിവിസ്സതി ബവ മാ തന്നവ ഏത് കാന്താവൻ പെവിതി കിരീമറ്റ് അപ്പെട്ട അവസര നെഹ ഏ സന്ധാ മാഗേ നഗനിയ സംഗമിത്ത രഹത്തിരനിയ ദമ്പതിവിൻ වැඩමවා ගැනීම සුදුසුයි. අපේ රජතුමා මාගේ පියාණන් අශෝක අධිරජුගෙන් ඉල්ලීමක් කළොත් භාග්‍යවතුන් වහන්සේට සෙවන දුන් ඇසතු බෝධි වෘක්ෂයේ ශාඛාවක්ද එය සමග වැඩම කරවා ගැනීමට හැකි වේවි.
8: හොඳයි ස්වාමින් වහන්ස, මම ඒ ගැන අශෝක අධිරජතුමා වෙත අදම සංදේශයක් පිටත් කරවන්නම්. රාජපුරුෂ, ඔය පැන් කෙන්ඩිය දෙන්න. අවසරයි ස්වාමින් වහන්ස. සම්බුද්ධ ශාසනයේ චිරස්ථිතිය උදෙසාත් ලංකාද්වීපයේහි සම්බුද්ධ ශාසනය ස්ථාපිත කිරීම උදෙසාත් මෙම මහමෙවුනා උද්‍යානය මහින්ද මහරහතන් වහන්සේ ප්‍රධාන පැමිණි නොපැමිණි ආර්ය මහා සංඝරත්නය උදෙසා පූජා කරමි. පූජාම වේවා. සාදු සාදු සාදු
6: සාදු සාදු සාදු.
5: අපේ මේ පුංචි හෙළපිමේ ප්‍රථම ආරාම පූජාව සිද්ධ වුණා. අනේ අපිත් එතන හිටියනම් කියලා හිතෙන තරමට අපේ හිතුත් නිවිලා. තරංගයමයි එතන හිටිය කියලා හිතනවා නේද?
6: ඔවුන සමීර, එතනින් පිටට යන්න මට කිසිම හිතක් නැහැ.
5: ඒත් ඉතින් අපි සමුගෙන යන්නේ මහමෙවුනාවේ අපි දෙන්න නතර වෙලා.
6: ඔව්, අපි මෙතන ටිකක් අසුන්ගෙන මහමෙවුනාව දිහා බලාගෙන ඉමු.
5: අදටත් මිහිඳු හාමුදුරුවෝ කියපු බණ මහමෙවුනාවේ ඉහළ හසේ රැඳිලා ඇති.
6: අපි සම්මදෘෂ්ටික දෙවිවරුන් අසන ඒ ධර්ම කారణ අපේ හිතට දැනෙනවද කියලා බලමු.
5: ගෙන් එන්න. මම සමීර.
6: මම තරංගා.
0: කවදත් අලුත් කාගෙත් නෙත්. වේලාව ඔබ වෙත ගෙන එන්නේ
10: ශක්තිමත් සමාගමක බුද්ධිමත් ආයෝජනය. මාස 13ක ස්ථාවර තැන්පතුවක් කල්පිරීමේදී 13%ක් සහ ජ්‍යෙෂ්ඨ පුරවැසි සඳහා 13.5%ක අසම සමපොලියක් LB ස්ථාවර තැන්පතු. Trading A-LKA Outlook Stable ලියාපදිංචි මුල්‍ය සමාගමකි.
11: සුබ දසනක්. වේලාව දසන 9:01 දැන්.

ഉദിത ഹയായി വിനാടി ഹയായി വിളാവ് നാമത് നിതിനങ്ങോയ എന്നാ അറിയാന്നേ ഹരിത് തുറാത് കേളു ഹോമാൻ നിതാകാൻ പുളുവാൻ അപ്പിട്ട തിരിസിയാവ് കേളതെ അത്തിയെന്നെ റൈറ്റ് ഓക്കെ ഹാപ്പിയ ഹലുത് പാക് പട്ടാങ് അരകിന് തീർന്നേ ഹലോ ഹലോ സത്യാന്തി ആകിനി ഇലങ്ക പേട്ടവില്ല വിശേഷ അവസ്ഥാപക് ലബാദൂർണ്ണി ലങ്കാവ് ഡിസ്ട്രിക്ട് ബഹുമേക്കട്ട് അവസ്ഥാവ് ലബാദീകന് ലബാദീകനെയാണ് കോട്ട് അപ്പൊ ഇലങ്കട്ട് അവസ്ഥാവ് ലബാദീന് സൂദനം വിലായിന്നി ബദുല്ല സഹ പുത്തലം ഡിസ്ട്രിക്ട് തേത്തകോട്ട് ലബന സിക്കുറാദാവ് ബദുല്ല സഹ പുത്തലം ഡിസ്ട്രിക്ട് നിയോജനേക്കര മീൻ തരംഗ കറുവാൻ ദെദനിക് മുഹുണട്ട് മുഹുണ തരംഗപതിന് സൂദാനം വെനകോട്ട് ആ ബദുല്ലേ ഹരി ഹെമന്നെത്താം പുത്തലമേ ഹരി ദക്ഷ പ്ലേയർ കെനിക് ഡിജെ പ്ലേ കറാണ് ദക്ഷായി എത്ത് എഫ് എം ഡിജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ ഒക്കെ ആവില്ല ആട് സൂപ്പർ ബാറ്റലേക്ക് അത് എന്ന് പുലുവാൻ കിന് വിശ്വാസേ തീയനുമാണ് അപ്പൊ ഒന്നും ആട് ചാൻസ് ഒക്കെ തന്നെ അതന്നെ അപ്പിട്ട് മേവെത്തി മേ ഡിസ്ട്രിക്ട് സയന് ആയുധം പത്ര പ്രമാണയാക്ക് വീഡിയോസ് പ്രമാണയാക്ക് ലബന കോട്ട് അപ്പിട്ട് പൊട്ടാക്കി തുന്ന താമത്വാനിക്കാം വീഡിയോ ഒക്കെ അപ്പിട്ട് എവലാണ് എത്താൻ വാർത്ത പൊട്ടാക്ക് ചാൻസ് ഒക്കെ തന്നോണക്കിയല്ല എനിസാ കിരണ്ണത്തിന്റെ ബദുല്ല സാ പുത്തലം ഡിസ്ട്രിക്ട് നിയോജനക്കരം ഇന്ന് എത്ത് എഫ് എം ഡിജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ ഒക്കെ എന്ന ബലാപുരത്തു ഇങ്ങനെ ഒയാ ഒയാ പ്ലേക്കറിന് വീഡിയോ ഒക്കെ ഹർദ്വാ ഡി ജെ പ്ലേക്കറിന് വീഡിയോ ഒക്കെ അപ്പൊ നെത്ത് എഫ് എം ഒഫീഷ്യൽ ഫേസ്ബുക്ക് പിറ്റുവട്ട ഹരി ഹെമന്നെത്താം വാട്സ്ആപ്പ് ഇക്കട്ട ഹരി ബിന്ദു ഹത്സിയേക്കുള്ള ഹൈ അനൂപ ഹൈ അനൂപ ഹൈ അനൂപ ഹട്ട് വാട്സ്ആപ്പ് ഇക്കട്ട ഹരി എവണ്ണ വിത്തറായി തീയന്നെ വീഡിയോ ഒക്കെ ഓഡിയോ ഒക്കെ പെഹദിലി വെവണ്ണ ബാബാ ഹരിത് റൈറ്റ് ഹേകനത് മതക്കറലാ അപ്പിട്ട് അലുപ്പായ വേറെടിക്ക് പട്ടാങ്കാരന് തീയന്നെ കോൾ കല്ല മെസ്സേജ് കല്ല മേ പത്ര എന്ന പുളുവാങ് അത് മേപ്പായി അപ്പി ബലമു കൗത് മാത്തേക്ക് കഥാകരണ് വാസനാവന്ത അവസ്ഥാവ് ഹിമിക്കര ഗന്നിക്കല ടക്കാല കാലിലേക്ക് ഗന്ന് ദേക്കായ് പണസ്പഹായി തിസ്തുനായി ഹെട്ട തുന്നിട്ട്

0: ഹായ് ഹായ് ഇതിങ് നമ്മൾ അപ്പൊ ഫേസ്ബുക്ക് ലൈവേക്ക് തമ്മായി
1: ഓ ഫേസ്ബുക്ക് ലൈവേക്ക് ഇതാ ഗുഡാക്കലായി ഇതാ അപ്പൊ ഇന്ന് വേനിസ വളരെ താമ പോലും വാങ്ങുന്നു ഫസ്റ്റ് ലൈവേക്ക് ഇന്ന് അപ്പൊ ഇത് ഒറ്റക്കാക്ക് ദിഗു ദൂര
0: ലൈവേക്കാക്ക് ഹലോ ഹലോ സത്യാന്തേ ഹരേ അപ്പൊ ഇതെന്നായിട്ട് ക്ഷമതി ഒയാളോ ഹലോ ഹലോ സത്യാന്തേ ഉണ്ടായിരുന്നു ഇത് ഹലോ ഹലോ സത്യാന്തേ
1: ഹലോ സത്യാന്തേ ഹലോ ഹലോ സത്യാന്തേ കേല ഹലോ ഹലോ സത്യാന്തേ ഗനോ ആളുടെ ഇത്തന ദേവാൽ കേല ആദരെ ഗന കേല ആളുടെ പുലുവാങ് ദിഗരമ ലൈവേക്ക് കമന്റ് ദാന കമന്റ് ദായാക്കേക്ക് ദിഗട
0: ദാന ഏ യാത്രട്ട് വിനകനേക്ക് കമന്റ് ഒക്കെ കേട്ടനോ തന്നോ യാള പരാദായി
1: ദിനന കേനാട്ട അപ്പി ദിനന കേനാ വെനുവേ ന അപ്പി സിന്ധുവാക് ഡെഡിക്കേറ്റ് കരണവാ
0: അനിവാര്യ
1: එහෙම ප්‍රශ්නයක් වුණත් ඒකටත් තියෙනවා මංගා විසඳුමක්. ඔයා ගාව තියෙන ඕනේ SLT ෆයිබර් කනෙක්ෂන් එකක් ළමයෝ. දැන් තියෙන ෆයිබර් කනෙක්ෂන් එක අලුත් වෙලා තියෙන්නේ. ඒ වගේම ස්පීඩ් වැඩි වෙලා ඇවිල්ලා තියෙන ස්ට්‍රෙන්ත් එකත් ගොඩක් වැඩි. ඉතින් ඔයාට පුළුවන් අර මේ අපිත් එක්ක මැසේජ් කරනවා නැත්නම් අපිව Facebook එකේ ලයිව් බලන් ඉන්නවාට අමතරව ඔයා ලයිව් ස්ට්‍රීම් කරන කෙනෙක් නම් මේ අපි වගේ ලයිව් යන කෙනෙක් නම් ඔන්න ඒකටත් ගොඩාක් හෙල්ප්ෆුල් වෙන කනෙක්ෂන් එකක් තමයි SLT ෆයිබර් කියලා කියන්නේ. ෆයිබර් එනි ටයිම් පැකේජ් එක රුපියල් 2600 അൺലിമിറ്റഡ് പാക്കേജ് പന്താസ് നവസീതാങ് വകേമ പൗലിറ്റും ഹരിയാന ഡിവൈസസ് ഓണ ഗാനക്കിൻ മേ കണക്ഷൻ കത്തേക്കുവലായിന് പുലുവാങ് കിസിമ ലാഗ്വീമ ബഫീമ
0: തരംഗെ പട്ടങ്ങരകരത്തേന്ന് ലൈവൊക്കെ പറ്റത്തേന്ന് കമന്റ്സ് കറന്ന്
1: കമന്റ് ദഹായി ഒന്നേ അക്കോളക്കായി
0: എന്തൊക്കെ ഉമ്മായിക്കായി
1: വിളാവ് ഹൗസ ഹത്തറായി വിനാട്ടി വിസിയക്കായി

0: ഹിന്ദു ആദരെ അല്ലെങ്കിൽ ബസ്സക്കേനകളത് ബൈക്കേത് ബൈസിക്കിൾ ഏത് എന്നിട്ട് പായുന്നത്
1: ആദരേ ഹിമ ബസ് വല ബൈക്ക് വല വാഹന വലകിയല അല്ലകാണ് ബയാനി
0: അയ്യനെ
1: ആദരേ ഹിത്തിങ് അല്ലകാണത്
0: ആദരേ ഹിത്തിങ് അല്ലകാണത് ആക്ത്
1: ഹരഗിന്ന്
0: ഹോം പാക്കേജ്
1: ഒക്കെ ഹാനിക്കു റാലി വെനക്കാൻ കീവോട് ദൊലഹം പാസ്സനം നഗരല ഇന്നപ്പാ ഒതര സിസ്റ്റം മേക്ക ഔൽ യാനവ
0: ഔലറ അത്ര അപിത് സിസ്റ്റം ക്ലോസ് കല്ല തിയെ
1: ഹ്മ് അത്ര അപിത് സിസ്റ്റം നേ നേ നേ അപേ പിരിത് യാനവ ഹലോ
0: നേ മങ്ക അപേ സിസ്റ്റം ആ
1: സിസ്റ്റം മേക്ക
0: ബോഡി കേ സിസ്റ്റം
1: ഹരിട ഹരി ഹബ എസ്എൽടി ഫൈബർ കണക്ഷൻ നികനാം കൊച്ചര ഒയാ ഇക്കാനി ഒയാഗി സിസ്റ്റം ഓഫ് ഉന എസ്എൽടി ഫൈബർ ക ഓൺ കല്ല തിയനോന ഓട്ട എനി ടൈം ഓട്ട ഇന്റർനെറ്റ് പാവിച്ച് കരന്ന പുലം ഈ സിസ്റ്റം മേക്ക നാ കിസിമ ബഫർ വീമക് ലഗ് വീമക് കാരക്
0: വീമക്
1: സ്പീഡ് ഡേക്ക് അടുവാക്ക് വരുന്നത് സ്പീഡ് ഡേക്ക് ഹൊന്ത് സ്ട്രോങ് കണക്ഷൻ കത്തേക്ക് ഹൈ സ്പീഡ് ഡേക്കിംഗ് തീനോ പ്യോർ ടി വി തീനോണം ഒയാക്ക് കേത്തറോണ്ട് എച്ച് ഡി ക്വാളിറ്റി ചാനൽസ് ബലാൻ പുലോങ് ഇവാഗേമ വീഡിയോ സ്ട്രീമിംഗ് കണ്ണോണം ടിക്ടോക് ലൈവ് എന്നുവണ്ണം വാട്ട് മേദിവാൽ ഗാലപ്പിനും കണക്ഷൻ എസ് എൽ ടി എക്കമിക്ക് സബദിയാവിംഗ് ഫൈബർ വിദ്യട്ട് തമ്മായി
0: കിടത്തിയില്ല
1: ഹിത്വേവാ നത്തി ദിവസക്ക് ഹിത്വേ നത്തി വിധിയായിട്ട് ഹമ്പ വെച്ച കട്ടിയെ തമായി വാട്സാപ്പേക്ക് ദനകിനിട്ടിന് മേയാല പ്രോഗ്രാമേക്ക് പട്ടങ്കാനി മേമ മെസ്സേജ് കരന്നത് അപ്പത്തേക്ക് മെച്ചര കാലം
0: അതേ
1: മേ ഇന്ന് സദ്യട്ട് മാവാഹകിനി ഇന്നേ മെസ്സേജ് കാക്ക് ദാൻ ഹിത്തുന സീനിക്കക്കരി ഗെടി അണുവാക്കോണി സല്ലിക്ക് ആക്കോണത്
0: സീനിക്കക്കരി ഗെടിയാക്കട്ടെ ഒയാനിസ ഒയാനിസ അപ്പി സീനിക്കക്കരി ഗെടിയാക്ക വികുണ ഉത്സാഹകരി രൂപയാൽ ദേശീയക്കാകെ മുതലകട്ട്
1: ഗെതിര വെടക്കെട്ട് നത്തി സഹോദരയെ സഹോദരിയാക്കിന്നോ വിക്കുനുള്ള സീനിക്കരി കാണാൻ പോലും ദിലാൻ നിരോഷ് ഹങ്ങല്ല പിറ്റക്കൊട്ടി സുധുവായാൽ അസന സിന്ധു ഒക്കെ ടിക്കത്തു കര
0: കാണിക്കില്ല
1: പിറ്റക്കൊട്ട്
0: സുധുവായ മമ തോല ഭാഗരീന്ന് ലാസ്റ്റ് സിന്ധു കെട്ടിക്കുതുകരകാന്ന് മം പാനല കൊട്ടുവേ ലൈൻ പ്രസംഗി
1: പ്രസംഗിയ പ്രസംഗിയ തെക്കതു കരഗാനോ
0: യുവാ മൈ എനിമി അപ്പി ദിനത കേവേ
1: ഐ മാലിന്ദോ ആ ഏ വഗേ സിന്ധു ഇല്ലാനേ
0: അപ്പി അപ്പി വാഗേ സഹതുറു നെവേ
1: അപ്പിട പോഡക് ബാഹിതുന
0: ഓ
1: ഹലോ ഹലോ സത്യാന്തെ അപ്പി സദ്ദട മഹാൻ ഇന്നോ കില കൗദ മി സന്ദേശി മെസ്സേജ് എക്ക ദാല
0: ഓക്കേ സന്ദേശി
1: ഏകാവട്ട കവി ഷിന്ദു അപ്പി തിനവാ കില മെസ്സേജ് എക്ക ദാല തിനെ കൗദ മി സുദർശനി
0: സുദർശനി ആദരം ഇതു കരഗാനോ
1: ഹരി ഏകാവട്ട ലസന സിന്ധു അഹുനാദ് താങ്ക് യു ലസന അത്തി പ്ലേ ലിസ്റ്റ് ഒക്കെ ഇനങ്ങ് ആൽബോമിൽ ഔഷധിയൊക്കെ സച്ചിൻ യന്ന പേര് സിന്ധുവാക് ദിന സത്യാന്തൻ
0: ലസന സിന്ധുവാക്
1: അവസാനം മിനിത്ത് കേപ്പയോ ആറ്റ മേ സിന്ധു അപ്പി ആലോചിക്കുന്നത് അവില്ല തേമ ഒന്ന് കോമാരി തിങ് ഹേമി ഇല്ലെന സിന്ധു ഒതേന്ന ബാനിനേത് മെനിക്കേ മകേ ഹിതേ ദിന മതക്കറല്ല ഹന്ത കേളത്തെക്കനെ കേള തേന ഗംപല അങ്കമന വസന്ത് കുമാർ അയ്യാവ് ഏകത്തു കര ഗാനലു വഹിനവാലു ഹൊന്നിട്ടും ഹബേ അപ്പി ഓല വഹകിനലു ഇന്നേ ലസന സുരംഗനാവിയോ ദിന്നത്തേക്ക് റോസിയ വിജയായ ചമിലനാങ്കി അഞ്ചുപുത കുമാരിതു എപ്പാവല സംഘപുത ആയതു ഗോണപതിരാവേ രമണി അക്ക എക്ക സീലമുദനായകത്തുകരകാന്ന കേളകേന മേ കടകാര കൗദ മേ കടകാരയോ ദെന്ന ദരിദലാക്കി മെസ്സേജ് കദ നേനെ കട്ടക്കാരയായി കട്ടക്കാരിക്കല വെന്നിട്ട് ദാന്ന ഹതല തീന്നേ വരതിലാ വെന്നത് ഇന്ദു മാഡം കവീഷ് സാർ മകൻ അമത് ഖിയാന് മമതാമിത് കട്ടിയോ മുന്നേ രംഗ അവസാന ടേക്കത്തു കിടക്കണം അന്തിമ സിന്ധത കാല പ്രോഗ്രാമിക്ക് സമഗ്രയാണ്
0: അപ്പി
1: അതിട്ട് മേമ
0: സമുഖാന്നോനെ
1: ഹെറ്റോദേ കവിയിനോ ഹെറ്റ ഹവസ് വേദി മാങ്ങിയിരുന്നു ഓലടുത്ത് കൊയ് വിലാവി അപ്പി ദിന ആവാത്ത ഹെലോ ഹെലോ സത്യാന്തി ഹാകിനിന്ന് കണ്ടിട്ട് ബീപ്പനി വെക്കരുവാ